ഇന്നലെ തുടർന്ന് 8 മണി വരെ തമിഴോട് ഒരു തർക്കം. 8 മണിയിൽ നിന്ന് 9 മണി വരെ ജഗൻ അവർ തോത്ത് വളങ്ങും കേൾവിക്കണേ. ഒൻപത് മണിക്ക് ഇരവ് പ്രധാന സീരികൾ. ഇരവ് പ്രധാന സീരികളെ തുടർന്ന് സുവിസ് നേരം സുവിസ് നേരത്തിൽ. നീറൂപി ആവരണ മാളിക ആദരവിൽ പട്ടിമന്ത്രം. 173rd പട്ടിമന്ത്രം ഇന്ന് ആരംഭമാകുന്നത്. പട്ടിമന്ത്ര കരുവാക വാഴ്ക്കയിൽ സരിയാണ് മുടികളെ തരുവത് സൊൽ ബുദ്ധിയാ അല്ലത് സ്വന്ത ബുദ്ധിയാ? വാഴ്ക്കയിൽ സരിയാണ് മുടികളെ തരുവത് സൊൽ ബുദ്ധിയാ അല്ലത് സ്വന്ത ബുദ്ധിയാ?